0: മുതിരാൻ അതോ പറഞ്ഞു മണി എമ്പുരിമാർത്തിന്റെ ഭൂമിത്ത്
1: ഉഷ്യോ
0: സിന്ദ സോനാരി ചിന്താ മതി നമ്മൾ

ഇതിനെ കളി കൊണ്ടൽ ശിരൊന്നേ ചെറുകാലം ശിരോണിച്ചു ബോധ ഒക്കെ വാൽമുക്ക് തൊൽ.